ഗുഡ് മോർണിംഗ് വെലാവുദേ ദഹായി വിനാഡി തവ തപ്പറ എക്കായി ദേക്കായി തുണൈ ദെങ് വിനാഡി നവേ വെലാവുദേ ദഹായി വിനാഡി നവേ അഭി പടങ്കാർന്ന ഹദന്നേ ദേദുനുമാവത് ഒയ മുണമുണ ദേവൽ മുണമുണ വിധിയട്ടുണ തപിട്ട് എക്കതയാക് നിശ്ചിത വഹിയാണ് പുളുവാങ് ഏതമായി ദഹായിന്താ എക്ക വെണക്കാൻ ഓ ഹെമതിമ സിന്ധുട്ടിക ജനിയാകെ ഇല്ല കണ്ണ പുളുവാങ് കേണെ ബിന്ദുവായി എക്കായി എക്കായി ദെക്കായി പനസ്പഹായി തിസ്തുണായി ഹെടത്തുണട അപ്പിട്ട് കോൾ എക്കാക് ദേണ്ണ ഇട പാസ് വാട്സാപ്പ് മെസ്സേജ് എക്കാക് ദാണ ബിന്ദുവായി ഹത്സിയെ കൊള്ളഹായി അണുപഹായി അണുപഹായി അണുപഹട്ട് എഹമ നെത്തങ് അറ ഒളുവ വെതിച്ച വിലാവട്ട് മട്ടെന്ന പ്രശ്ന തീരുവാണി അന്നേമ പ്രശ്നയാക് മങ്ങത് ദാലതീനോ മകേ ഫേസ്ബുക്ക് ഫാൻ പേജ് യണ്ണപേ നെത്ത് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് എക്കട്ട് മാൻ ദാലതീന പോസ്റ്റ് എക്കട്ട് അടിങ് കമന്റ് എക്കാക് ദാൻ ബലണ് ഒയാളുടെ മൊലയിട്ട് സമനൽ കെട്ടിയതാകാനും അതും ഈ പ്രശ്നം ഉത്തരയാക് തന്നെ പോലും വന്നത് എനങ്ങിത്തിൻ ദവാൽ ലെക്ക വെനകങ് എക്ക ദിഗട്ട സിന്ധുവഹം മമ്മ ജനീ